ഉദാരു സുഖമണി സുഖ അമൃത് പ്രഭനാമ ഭക്ത ജനാകെ മൻ വിശ്രാമ രഹാവു പ്രഭുഗേ സിമ്രൻ ഗർഭനാമസ പ്രഭുഗേ സിമ്രൻ ദുഃഖ ജാമനസ പ്രഭുഗേ സിമ്രൻ കാൽ പര ഹര പ്രഭുഗേ സിമ്രൻ ദുഷ്മൻ ഠരായ

ദയാല അനുഗപാദമായ കേഹേത് സർവരോഹോപദജാന അനേത് ബിർക്കീഷായ സൂരംഗലാഭ്യോപൻസ്യോ മനപശതാപ ജോ ദിസേ സോ ചാലണഹാര ലപട്രയോത് അന്ധ അന്ധാർ ബട്ടാവുസ്യോ ജോ ലാഭേനേ താകുവാദനായ വേ കേഹേ മനഹർ കേ രാം കീ പ്രീ സുഖദായി

മിഥ്യാ സർവനന്ദ സുന മിഥ്യാസ്പർദർഭുരേഥ്യാനേത്രേഖാർത്ഥരുപാദ മിഥ്യാർസന പൂജനുസ്വാദ മിഥ്യാചരണ പാർപ്പികാർഗോതാവ മിഥ്യാ മനപർലോപുലുഭാവേ മിഥ്യാ തന്നൈ പാർപ്പുകാരാ മിഥ്യാ ബാസുലേതുഭേകാരാ ബിനഭുജ്യ മിഥ്യാ സഭയ സഫൽദേ നാനകരനാമലയേ.

ബ്രഹ്മജ്ഞാനികമന പരമാനന്ദ ബ്രഹ്മജ്ഞാനികാര സദാ അനന്ത ബ്രഹ്മജ്ഞാനി സുഖ സഹജ നിവാസ നാനക ബ്രഹ്മജ്ഞാനികാരൈ വിനാശ്.

രാഷ്ട്രപതി മിഥ്യാനാഹി രസന പാർസ മനമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥ രൂപന ഭിഖേ നേത്ര സാധ കീട്ടഹൽ ശാന്തസംഗേത കർണ